107.8 FM. ಇದು ಬಣ್ಣ ಬಣ್ಣದ ಬದುಕು. ಕೇಟುಂಟುಲ್ಲಾರ್ ಇದು ರೇಡಿ ಸಾರಂಗುನ್ 107.8 FM. ಇದು ರಂಗ್ ರಂಗ್ರೋ ಜೀವನ ಮುಂಡಿಯುಂಟುಲ್ಲೋ ನಾನಿಂಗ್ಲು ಸೇಫ್ ಲಕ್ಕುತ್ತ. പരിസരത്തു രക്ഷണമേ ഇൻസാണ്ടു സംരക്ഷണ അതേപോലെമേ ജീവനത്തിൽ ശ്രദ്ധ വേണു. ഈ ജണ്ട് വിചാരങ്ങ് ഇന്നത്തെ കാര്യക്രമത്തിൽ കേട്ടോണ്ട് വരുക. ചന്തത്തു പിന്നെ ആരോഗ്യത്തു പരിസര ഇൻസാണ്ടു ജീവനത്തോ അത് നെമ്മതിക്ക് ആരോഗ്യത്തിക്ക് പിന്നെ വികാസത്തിക്ക് അഗത്യ. ദുനിയാവുടെ പ്രതിയൊരു ജീവജന്തുടെ ഉഗമ ಅದರ ಬೆಳವಣಿಗೆ ಪಿನ್ನ ಅದರ ನಾಶ ಇದರ ಮೇಲೆ ಪರಿಸರ ಚೆಲ್ರದು ನಿಶ್ಚಿತ ಪ್ರಭಾವತೆ ಬೀರಡದ್ಲು ಯಾದರೂ ಸಂಶಯವೂ ಇಲ್ಲ. ಪರಿಸರತ್ತು ಎಲ್ಲ ಲಾಭತ್ತೆ ಎತ್ತೊಂಡು ಇನ್ಸಾನ ಇದರ ಸಂರಕ್ಷಣೆ ಪರ ಚೊಮ್ಮೆ ಮನಸ್ಸು ಕೊಡುಕಡದು ಅವಂಡ ಮುಖ್ಯ ಕರ್ತವ್ಯ ಆಯಿಟಿಕ್ಕಡೆ. ಪರಿಸರತ್ತು ವಿನಾಶ ಚೆಲ್ರದು ಇಂಡ ಚೊಮ್ಮೆ ಅಪಾಯಕಾರಿ ಆಯಿಟ್ಟು ಮುಂದುವರಿಯೊಂಟುಲ್ಲದ್ರೆ ನಂಗ ಕಂಡೊಂಟುಲ್ಲ. ನಂಗಳು ಪೋಲೆಮೇ ಜೀವಿಸಿಡೋ ಹಕ್ಕು ಆ ಸಸ್ಯವರ್ಗತ್ತಗೂ ಉಂಡು ಚೆಲ್ರದ್ರೆ ನಂಗ ಮರನೊಂಟು ಬಂದೊಂಟುಲ್ಲ. ഇൻസാനുക്ക് ജീവിസോകു കാത്ത് തന്നി പിന്നെ വജന ഇത് പരിസരത്തിൽ നിന്നത്തെ കിട്ടിട്. പണ്ടത്തെ കാലത്തിൽ ചൊമ്മെ പച്ച ആയിട്ട് ചന്തത്തിൽ പ്രകാശ ബീരിയുണ്ടിന്ന പ്രദേശ എല്ല ഇണ്ട് ബല്യോ ബല്യോ കട്ടോനത്തു സമൂഹത്തിൽ നൊറിഞ്ഞിട്ട് ഭൂമിയുടെ ബെച്ചയാറാക്കിയുണ്ടു. സമ്പുടോ കാത്തുടെ ബദലുക്ക് ബെച്ച തീടോ കാത്ത് ബീഞ്ഞുണ്ടു. ഒരു ജമാനിൽ നൊറോടി പച്ചലെ ചന്ത കണ്ടുണ്ടിന്നോ മര പിന്നെ സസ്യവർഗ കണ്ണാടിയുടെ പോലെ മിന്നിയുണ്ടിന്നോ തന്നി പിന്നെ ക്ലീൻ ഇന്നോ കാത്തില് പരിസര ചെല്ലരുത് നൊറഞ്ഞു പോയിന്ത്. ഐത്തെങ്ക ഇണ്ട് ആ പ്രകൃതി സൗന്ദര്യമേ കൺമര ആയിട്ടുണ്ട്. ഇണ്ട് മരത്തിടെല്ലാം മനസ്സ് വന്ന പോലെ കൊത്തി കൊത്തിട്ടിട്രോ ആ ഹാദത്ത് മനുഷ്യന്മാർക്ക് വാടിക്കയത്ത് പോയിട് മരത്തിടെല്ലാം കൊത്തിയതിലായിട്ട് പ്രകൃതിരോ നിസത്വത്തിൽ മലടു പ്രമാണ ക്രമേണ കുരുടിയായിട്ടു തുടങ്ങിട്. പോലെ പല്ല കെന കൊല ഇതെല്ലാം ആരിപ്പോയിട്ട് മനുഷ്യടെ ഉപയോഗത്തിക്ക് കൃഷിക്ക് പിന്നെ മരമട്ടുടെ ബെളവണികു ബെന്മായത്തര തന്നി ഇല്ലാണ്ടായിട്ട് ജനസംഖ്യ യാറായ പോലെമേ കാടെല്ല റായ ആയിട്ട് ബദലായിട്ട് ഇപ്പൊ ജലമാലിന്യ ചെല്ലരുത് ടൗണ്ടു സമസ്യ ആയിട്ട് കൂടെ പോയിട്. ടൗണ്ടു ഗലീജ് തന്നി മാർഗത്തു മേലമേ പോയിട്ട് പിന്നെ കെന്തുരു തന്നിക്ക് സേരിട്ട് കുടിക്കുടു തന്നിൽ ക്രിമിക്കീട്ട നൊറിയുടെ സാധ്യത കൂടെ യാറ ആവിടു. ജനസംഖ്യ യാറായ പോലെമേ കാടെല്ല റായ ആയിട്ട് ബദലായിട്ട് ഇപ്പൊ ജലമാലിന്യ ചെല്ലരുത് ടൗണ്ടു സമസ്യ ആയിട്ട് പോയിട്. ടൗണ്ടു ഗലീജ് തന്നി മാർഗത്തു മേലമേ പോയിട്ട് പിന്നെ കെന്തുരു തന്നിക്ക് സേരിട്ട് കുടിക്കിടോ തന്നിൽ ക്രിമിക്കീട്ട നൊറിയുടെ സാധ്യത കൂടെ യാറ ആവിടു. ഇതിലായിട്ട് ഇല്ലാത്ത സീക്ക് സങ്കട്ട ഇൻസാനുക്ക് വന്നിട്ട് ഇടി വാതാവരണമേ ബെടുക്കായിട്ടുണ്ടു. ഹള്ളിലെല്ലാം കൊലത്തുറു തന്നിൽ എട കൽകുടോ തുണിമുറി കൽകുടോ കുലിക്കിടോ പൈങ്ങലെ കൽകുടോ പിന്നെ അതേ തന്നിടോ കുടിക്കൊക്കെ കൊമ്പോണ്ടോ ഇതെല്ലാം അനിവാര്യ ആയിട്ടിക്കട്. ഇതിലായിട്ട് എത്രമാ സാംക്രമിക രോഗങ്ങ പരിസരത്തു എല്ലാ ആൾമാർക്കു കൂടെ ബണ്ട്. മനുഷ്യനായോനു നെമ്മതിയിൽ ആരോഗ്യത്തിൽ ജീവിച്ചു സാധ്യ ആകാത്ത പോലെ കൂടെ ആയിട്. കാർക്കാനടോ കൊളവിലെല്ലാം നിരന്തര ആയിട്ട് പറത്തുവണ്ടോ ആ കറുത്തു കറുത്തു പുകെ ഉണ്ടാക്കുടോ വായുമാലിന്യ ചെല്ലരുത് മനുഷ്യടോ ഉസിരാട്ടത്തിക്ക് നല്ലോ കാത്തു കിട്ടാത്ത പോലെ ആക്കിട്. മനുഷ്യന്മാർ അക കിട്ടിയൊണ്ടിന്ന പ്രദേശത്തിലെല്ലാം കാർക്കാനെ തലവൈത്തിട്ട് നിൻ്റെതിലായിട്ട് ഇൻസാണ്ടു ജീവനത്തിക്ക് ബണ്ടോതായോ ആപത്തിടെ നങ്ങ എതിര് നോക്കണാവിടു. പരിസരത്തു ബലടെ അറിഞ്ഞിട്ട് അതുക്കാവിടു അന്യായത്തെ നങ്ങ തടയണു. നിസർഗത്തു സമ്പത്ത് അത് നങ്ങളു സമ്പത്തിൻ്റെ നിരച്ചിട്ട് ആ നിസർഗത്തെ സംരക്ഷിച്ചിടു സ്വര നങ്ങ എല്ല സേരിട്ട് ആക്കണു. ആരോഗ്യത്തു പരിസരത്തു സംരക്ഷണയുടെ പറ മനുഷ്യന്മാരിൽ പ്രജ്ഞ ഉണ്ടാക്കുടെ പണിടെ അനിവാര്യമായിട്ട് ആക്കിട്ടേ തീരണു. ജനസംഖ്യ നാൽത്തുനാല് യാറ ആവുടതിലായിട്ട് നാലു പോവും തോളു ടൗണുറു ബെളവണികളായിട്ട് കൈകാരിക എല്ല നിരന്തര ഒന്നുടെ പെരവുള്ള ഒന്നൊന്നു പറക്കിടതിലായിട്ട് ഉണ്ടാവുടെ പരിസര മാലിന്യത്തോ അപായത്തെ തടയിടോ ആ ഒരു വിഷയത്തിൽ സക്രിയമായ സ്വരപ്പനെ ഇണ്ട് അഗത്യമായിട്ട് ആവണു. ഞങ്ങളു വിജ്ഞാനിമാർ, ഞങ്ങളു സംശോധക്കന്മാർ, ഞങ്ങളു രാജകാരണിമാർ, ബുദ്ധിജീവിങ്ങ, പരിസരപ്രേമിങ്ങ പരിസരത്തെ സംരക്ഷിച്ചിടും വിഷയത്തിൽ തൻ്റെ ഓതിടോ കർത്തവ്യത്തെ കട്ടുനിട്ടായിട്ട് പാലിച്ചണു.
சால காலேஜிலெல்லாம் சுருல பரிசர சம்ரக்ஷணோட விஷயத்தில் வித்தியார்த்தி மாரில் திலுவலிக்க உண்டாக்கணும். இதே போல்தோ ரேடியோவில் தூரதர்ஷனத்தில் டிவியில் பின்ன பிரசார மாத்தியமத்திலெல்லாம் ஈ பரிசர சம்ரக்ஷணோட விஷயத்தில் ஆயத்தர பிரச்சார காரியத்தை ஆக்கிடது கூட சொம்மை அகத்திய. டவுன் பிரதேசத்தை எல்லாம் கிளீன் ஆயிட்டு பைக்குகு கரிஷ்ட மட்டத்து பிரயத்னம் ஆக்காண்ட போயங்கு அனாரோக்கியமே நாங்கள் முன்னல்தோ சரித்திர ஆயிட்டு போவு. மரமட்டுடு நாசத்தை தப்பாட்டணும். மரமட்டு தை நெட்டுட்டு பிளை பாட்டணும். மரமட்டு இன்னில்லைங்க நங்கு கிளீன் காத்து சம்புட தணல் கண்டித்தமாயிட்டும் கிட்டால. பரிசரத்தை சம்ரக்ஷணை ஆக்குகு இன்சானுக்கு ஹக்கு இல்லோ அல்லாண்டே அதன் நாச ஆக்குகு கண்டித்தமாயிட்டும் இல்லை. அதிலாயிட்டு பரிசரத்தோ சம்ரக்ஷணமே நங்களோ ரக்ஷனை சென்னிட்டு பியார்ச்சிட்டு பரிசரத்துக்காயிட்டு ஹோராடுடு பிரஜ பிரதி ஒரு இன்சானுக்கும் இன்னிட்டே பேணும். அங்கே ஆயங்கில் மாத்திரா ஈ பரிசர ஒளிவு. ஆரோக்கியத்துக்கு பேனாயோ நல்லோ காத்து நல்லோ கிளீன் தண்ணி நல்லோ ஆஹார நங்குகெல்லாம் கிட்டு. நல்லோ பரிசர செல்றது நெம்மதிடோ ஆ சந்திருப்திடோ சந்தோலத்து பின் ஆரோக்கியத்து ஜீவனத்துக்கு சொம்மை அகத்திய. பிரதி வருஷ வனமஹோசவத்து சந்தர்ப்பத்தில் பிரதி ஒரு இன்சானும் ஒருத்தை நட்டுட்டாயெங்கும் அதுக்கு தண்ணி பீத்திட்டு வெளிபாட்டுடோ ஹாது தாக்கியங்கு ஈ பரிசரத்தை ஒலிக்குகு சககாரியாவிடும்.

ജീവനത്തെ ഉദ്ദേശ കണ്ടിത്തമായിട്ടുമല്ല. ഈ ദുനിയാവിലും പ്രാണിങ്ങും പിന്നെ പക്ഷിങ്ങും കൂടെ ജീവിച്ചിട്ടുണ്ട്. ഐത്തെങ്ക പ്രാണിങ്ങളോ കാണ്ട് യാറ പിന്നെ വിശേഷ ബുദ്ധി അത് ഇൻസാനായോനുക്ക് ഒരു മനുഷ്യനായോനുക്ക് ഉണ്ട്. ഇൻസാനായോനു ഈ മനുഷ്യനായോനു സമ ഉള്ളതിടെ ഗ്രഹിച്ചു പിന്നെ യോചിച്ചു തെരഞ്ഞോണു. അങ്ങനെ ആയിട്ട് ഇൻസാണ്ടു ജീവന ചെല്ലരുത്. പ്രാണി പക്ഷികളു ജീവനത്തെ പോലെ ആകാണ്ട് അതുകൊണ്ട് ജീവനത്തിക്ക് നിർദ്ദിഷ്ട ഉദ്ദേശമുണ്ട്. ജീവന എങ്ങനെ ഇക്കണു, ഏ ഉദ്ദേശത്തെ ജീവന ഹൊന്നിട്ടിക്കണു, അത് ചെല്ലരുതിടെ മനുഷ്യനായോനു തണ്ടോ ബുദ്ധിശക്തി വിവേചന ചിന്തന പിന്നെ അധ്യയനത്തെ മുഖാന്തര കാണുക സാധ്യമാവുള്ളൂ. ദുനിയാവുടെ സൃഷ്ടി ആക്കിയതായ ഇലാഹ് ഇൻസാനുക്ക് സമാത്തുടെ മാർഗദർശനം കൊടുത്തുള്ള ചെല്ലരുത് നേര്. തത്വസംഹിതങ്ങ ധർമ്മഗ്രന്ഥങ്ങ ഇൻസാൻ്റെ ജീവനത്തിക്ക് ബേന്മായത്തര മാർഗദർശനം കൊടുത്തുടു പിന്നെ കൊടുത്തോണ്ട് കൂടെ ഉണ്ട്. മനുഷ്യനായോനുക്ക് നല്ല വിവേചനയുടെ പിന്നെ തിരുവലിക്കടോ ശക്തി ഉണ്ടേ ഉണ്ട്. നല്ല നല്ല വിഷയത്തെ തിരഞ്ഞുള്ളതായ എല്ലാ അവകാശം മനുഷ്യന്മാർക്കും ഉണ്ട്. അതിന് മുഖാന്തരമേ ജീവനത്തെ നേരായ ഉദ്ദേശത്തെ അറിഞ്ഞിട്ട് അതിനെ പോലെ നടുക്കടോ ജവാബ്ദാരി കൂടെ ഉണ്ടതായിട്ടിക്കട്. ജീവനത്തിൽ ഇങ്ങനത്തെ എല്ലാ ജവാബ്ദാരി നൊറിഞ്ഞപ്പ ജീവന ചെല്ലരുത് ശ്രദ്ധയുള്ള ജീവനായിട്ട് പോണ്ടു. ഈ ശ്രദ്ധയുള്ള ജീവനത്തിൽ ഇൻസാനു നല്ലതിടെ പിടിച്ചിട്ട് ബെടുക്കിടെ ബുട്ടിട്ടു ജീവന രഥത്തെ മുന്നൊൽക്കും പോണ്ടത് അവൻ്റെ കർത്തവ്യ കൂടെ ആയിട്ടിക്കട്. അതുക്കായിട്ട് മനുഷ്യ ഒരു നീതിയുത്ത ആയ ചൗക്കട്ടിൽ തൻ്റെ ജീവനത്തെ രൂപിച്ചിടും നല്ലോ. ഈ ജീവനത്തിൽ സുഖ ദുഃഖ നൊമ്പല സന്തോല ബുൽപ്പു ചിരിക്ക പിന്നെ സോലുഗേൽ ഇതെല്ലാം നൊറിഞ്ഞപ്പ ജീവന ചെല്ലരുതേ നങ്ങൊരു രംഗഭൂമിയുടെ പോലെ കാണ്ട്. അതിലായിട്ട് ജീവനത്തിൽ മനുഷ്യന്മാർക്ക് ഒരു പുതിയ നമൂന്തോ അനുഭവം കൂടെ ആവിടും. ജീവനത്തിൽ ജയിസ്വനെങ്കിൽ ഞങ്ങളിൽ മുഖ്യമായിട്ട് ശ്രദ്ധ വേണു. ആ ശ്രദ്ധ ചെല്ലരുതേ ജീവനത്തെ ഒരു ദിക്സൂചി. ആ ശ്രദ്ധമേ ജീവനത്തെ പ്രേരക ശക്തിയും കൂടെ ആയിട്ടുണ്ട്. ആ ശ്രദ്ധയിലായിട്ട് ജീവന നല്ല ആവിടും. ജീവനത്തെ ചുറ്റിലും വെളുക്കർ കാണുക സാധ്യമാവിടും. ചെന്നെങ്കിൽ ജീവന പ്രകാശമയ ആവിടും. ഞങ്ങളോ ആശ ആകാംക്ഷ പിന്നെ ആസക്തി എല്ലാ കാര്യഗത ആവണമെങ്കിൽ ജീവനത്തിൽ ശ്രദ്ധ വേണു. ആ ശ്രദ്ധ ചെല്ലരുത് ജീവനത്തിലാക്കടു എല്ലാ സാധനക്കും പ്രേരണ തണ്ട് ഉത്തേജന തണ്ട്. അതിലായിട്ട് എല്ലാത്തിൻ്റെയും ജീവനത്തിൽ സാധിച്ചു സാധ്യമാവുള്ളൂ. ഈ പേടി അജ്ഞാന മനസ്സിടെ ദൗർബല്യ ഇതെല്ലാം തിരുവളിക്കടെ കുരത്തിൽ ഉണ്ടാവുള്ളൂ. ആർ തൻ്റെ സ്വറപ്പണിയുടെ എല്ലാ ശ്രദ്ധയിൽ പിന്നെ ഉത്തേജനത്തിൽ ആക്കടാണ് അവൻ്റെ സമാജ പിന്നെ സമുദായ കണ്ടിത്തം വെച്ചിട് ഗൗരവിസിട്ട് പുരസ്കരിച്ചിട് ഇത് നേര്. അങ്ങനത്തെ ഇൻസാനുക്ക് ജീവനത്തിൽ സുലഭത്തിൽ ജയിച്ചു സാധ്യമാവുള്ളൂ. ധൈര്യ പിന്നെ ആത്മവിശ്വാസ ചെല്ലരുത്. മനുഷ്യന്മാരിൽ ശ്രദ്ധയുടെ ഉണ്ടാക്കട്. നല്ല നല്ല സർവപ്പണിക്കെല്ലാം ശ്രദ്ധമേ മൂലമന്ത്ര ആയിട്ടിക്കട്. ശ്രദ്ധയിലായിട്ട് മനുഷ്യ തൻ്റെ പ്രതി കർത്തവ്യത്തെയും നല്ല നിലയിൽ നിർവഹിച്ചുകൊണ്ട് പോണ്ട. ശ്രദ്ധ പിന്നെ സ്വറാക്കുടെ ഉത്തേജന ചെല്ലരുത് ഒരേ പാവലിടോ ജണ്ടു മുഖം ഇന്ന പോലെ. ശ്രദ്ധ ഒരുവേള മനുഷ്യകു ഇല്ലാണ്ടായെങ്കിൽ തന്നില് സാധ്യ ഇന്ന് സാധാരണത്തോ സ്വരം കൂടെ അവനുകു അസാധ്യമായിട്ട് കാണ്ട്. ശ്രദ്ധ ഒരുവേള മനുഷ്യകു ഇല്ലാണ്ടായെങ്കിൽ തന്നില് സാധ്യ ഇന്ന് സാധാരണത്തോ സ്വരം കൂടെ അവനുകു അസാധ്യമായിട്ട് കാണ്ട്. ശ്രദ്ധ ചെല്ലരുതേ അവനുകു തന്നില് ഇല്ലാത്ത ശക്തിയുടെ കൊടുത്തിട്ട് ജീവനത്തിൽ ഉത്തേജന പിരിസപ്പാട് പിന്നെ ഒരുമപ്പാട് നൊറിയുക സാധ്യമാവുള്ളു. ആറൊട്ടുക ശ്രദ്ധ ഉണ്ട അവനുകു നിരാശ ചെല്ലരുതേ ഇല്ല. ഇത് ഗാന്ധിജി ചെന്ന പലക്ക ഇൻസാണ്ടു കൽബുടെ ഉൽഗ ഉള്ളോ ആ സുപ്ത പ്രതിഭയുടെ അടിച്ചിട്ട് എനിപ്പാട്ടണെങ്കിൽ മുഖ്യമായിട്ട് അവനുക്ക് ശ്രദ്ധ വേണു. അങ്ങനെമേ പ്രോത്സാഹം വേണു. ഈ ഒരു വിശേഷമായ ശക്തിയുടെ ദുനിയാവുടെ പർത്തിൽ ക്രമത്തിൽക്കും പോയെങ്കിൽ ഭൗതിക പിന്നെ വൈജ്ഞാനിക വിളവണിക്ക് സാധ്യമാവുള്ളു. അതേ ശക്തിയുടെ ഭാവന ആയോചന പിന്നെ വിവേചനയുടെ പറക്കും പോയെങ്കിൽ ഈ കല ഈ സാഹിത്യ പിന്നെ സംസ്കൃതി ചൊല്ലൊരു ഭൗതിക വിളവണിക്ക് അത് കാരണമാവുള്ളു. ശ്രദ്ധ പിന്നെ നമ്പിക്കങ്ങ നിശ്ചിത ജീവനത്തിൽ ഒരു ഗണത്തെ ഒരു നെമ്മതി പിന്നെ ഭദ്രത്തിൻ്റെ ഇൻസാനുക്ക് തണ്ട്. ജയിസുടെ ശക്തി തന്നുള്ള ഇന്നെങ്കും അന്ധശ്രദ്ധയിലായിട്ട് സോക്കുടെ ഭാവനയുടെ ഹൊന്നിട്ടുള്ള ഇൻസാന് ഈ ജീവനത്തിൽ എപ്പും ജയിച്ചില്ല. ഞങ്ങൾ എപ്പും ഞങ്ങളിൽ ഏത് പണി ആവുടെ ചെല്ലോ ആത്മവിശ്വാസത്തെ ഹൊന്നിട്ടിക്കൊനെ ഹൊറത്തു ഞങ്ങളിൽ ആവുള്ള ചെല്ലോ അവിശ്വാസത്തെ മനസ്സിൽ ബെയ്ച്ചൊലുകു തീര. ഇൻസാൻ്റെ ചൈതന്യമേ ജീവനത്തിൽ സർവസ്വ ആയിട്ടുണ്ട്. ആ ചൈതന്യ ആ ഇൻസാൻ്റെ ഹൃദയത്തിൽ എപ്പം നിറഞ്ഞിട്ടിക്കുന്നു. അവൻ തൻ്റെ നടപടിയിൽ ആചാര വിചാരത്തിൽ പിന്നെ തൻ്റെ നാൽത്തു ജീവനത്തിൽ അതിൻ്റെ റൂഢിസിയപ്പ അവൻ്റെ ജീവന നല്ല ആവിടും. ഈ ചൈതന്യ ചെല്ലരുതേ ശ്രദ്ധാത്മക ജീവനത്തു പ്രേരക ശക്തി. ആ ജീവനത്തിൽ എപ്പം വിശ്വാസം വേണു.

0: ആ മ്യൂസിയം എവിടെ പറഞ്ഞ ഏക വ്യക്തിശ്രമ നമ്മ ഐക്യപാടതരക്ക് വിശേഷവാദ അഭിനന്ദനക്കോട് ഭാരിമല ചാരിത്രിക ദാഖല ഹിസ്റ്റോറിക്കൽ ഒഞ്ചി ഡോക്യുമെന്റേഷൻ എനിക്കല്ല ബേത്ത ബേത്ത ദേശാർദ് ബത്തനക്കല്ല ഇന്ന് തുയര പോപ്പിർ ഐക്യപാടത് എന്നറിയ ഈ കാര്യക്രമങ്ങളെത്തെ ബർപുനേജ് പണ്ടിർ ഞാൻ ഒൽപ്പല പോത് വേദിക്കെട്ട് കൊല്ലു ജീന്ത് എഞ്ചാ മോക്കിട്ട് ബത്തിർ കട്ടെമാറുള്ളേർ ഞാൻ പണ്ടെന്ന് ഹിസ്റ്റോറിക്കൽ ആയ ഒഞ്ചി കാര്യക്രമ അത് അബക്ക റാണിന അരമനെ ഒഞ്ചി അരമനെ മളലിത മണയിൽ അത്തണ്ട മളലിടിത്തുണ്ട് ആ മനത്തനത്താറ് കട്ടേമാർ മുരണിങ്കൽ കൊഞ്ച് മല്ല ലേസ് മന്തിത്ത അബക്കന നെനപ്പ് മൺപണ അറിഞ്ഞ നേതൃത്വത്തോട് ഭാര്യ പൊരുളാതാത്തുണ്ട് അഞ്ചാത് ഈ എഡെ കാര്യക്രമ എഡെ ലേസ് നിക്കൽ മാത്ത ഇരിയക്കൽ മാത്ത ബോംബെ എടുത്ത് അബത്തേർ കലാവിദ്യർ സോമയജിയർ പക്ക പുറ ഇരിയ പത്രകർത്തർ യജ്ഞരൊട്ടിക്ക് മാത്ത ബേലം തോത്തു ആനന്ദ് ഷെട്ടർ ഉള്ളേർ ഹർഷ ഉള്ളേ സുന്ദര അണ്ണെ മാത്തേരല്ല സഞ്ജയ് അണ്ണെ തമ്മ ലക്ഷ്മണ് മാത്തേരല്ല കൈസേർദേർ ബക്ക ആർട്ട് കെനറ സംസ്ഥേന ഞാൻ ഈ പുറത്തേക്ക് നെനപ്പാണ് പോയ യജ്ഞരന സാവിരഗട്ടലെ ഫോട്ടോ ഇത്തുണ്ട് ഓ ഫോട്ടോനു ഏത്തേന് ദീപുനി നീ ഏറെ മത്തേ അട്ടനെ മന്ത്രത് ജോഡനെ മന്ത്രത് ഡിസൈനെ മന്ത്ര കുറപ്പിനെ ബന്നാക ആർട്ട് കെനറ സംസ്ഥ ദക്കല് ബസു സാറിന നേതൃത്വത കേദിഗെ ബൊക്ക നേമിരാജ് ഷെട്ടർ ബൊക്ക ഹരീഷ് കുടിയാല ബയൽ ദിഞ്ചായിക്ക് ബേലെ മന്തേർ ആക്കലേട്ട് അതർ അന്ന് ഇനി മൂടുതു ബര കാരണ ഉണ്ട് ഇന്ന് ശാശ്വതവാദ മുൽപ്പോണു ഇന്തോ എങ്കിലും ഭാരി മല്ല കനായിത്തന് മുൽപ്പ നല്ല മ്യൂസിയം മൺപോടും ഇന്തോ അണ്ട ബേത്തെ ബേത്തെ കൈ ദുമ്പു പൂജി ബേത്തെ ബേത്തെ കാരണതാദ്ര ഇന്ന് ഈ ചിത്ര ഏന് ഇന്ന് ദീത്ത ഇന്ന് നന്ന വിസ്തരണ ഇടീ നല്ല വിസ്താരമായ ജാഗ ഉണ്ട് ഭൂതാരാധനത ബഗ്ഗെ ഫോട്ടോസ് ബർപ്പുണ്ടു തുളുനാടത കൃഷിത ബഗ്ഗെ ബർപ്പുണ്ടു തുളുനാടത നലിക്കേത ബഗ്ഗെ ബർപ്പുണ്ടു തുളുനാടത വേഷഭൂഷണത ബഗ്ഗെ ബർപ്പുണ്ട് ഒട്ടു തുളു ബതുക്കത ബഗ്ഗെ ബക്കൊഞ്ചാത്ത് വസ്തു പരിക്കരത്തിക്കുണ്ട് അതിൽ നമ്മത്തെ ദീവോടൊന്നുണ്ട് മറ്റേ ജോഡനെ മൺപരെ മല്ല മല്ല പ്രോജക്ട് അദാനി ഗ്രൂപ്പ് തക്കൽ സഹായം മന്ത്രിയിരുന്നണ്ട ഔ തുളുനാട് കഞ്ഞി മല്ല കൊടുകയെന്ത് എന്നോ ഔല കഞ്ഞി മല്ല സ എങ്കിലും നിരീക്ഷ കണ്ടിത്താറ് പൊടിച്ചിന്ന് പനായർ അഞ്ചാത് ഈ പ്രാങ്കണന് നനാത്ത് ജന തൂപ്പു ലെക്ക ബൊക്ക ഒഞ്ചി ഡോക്യുമെന്റേഷൻ അത മൺപ അയിന് മൺപുണ ചിത്രം ഒഞ്ചി ആശയ അയക്ക് നിക്കൽ മാത്ത സഹായ സഹകാര കുറലേ ഒന്ന് യജ്ഞരെ എക്കട്ട് ഫോട്ടോ പേര പത്തിന ഫോട്ടോഗ്രാഫർ നക്കൽ കേണ്ടത് ഇന്ന് നന്ന എങ്കിലും ഫോട്ടോയിലെ പാട്ടെ കുറപ്പറത്താന്ന് അവകാശ തുലഞ്ഞ് പ്രേരണെ യജ്ഞ ഫോട്ടോ പാടി വെട്ടിക്ക് എങ്കിലല്ല പൊരുൾ പൊരുളത ഇത്തേത കാലത്ത് ഇരലക്ക പല കാലത്തത്ത് യജ്ഞർ സാറത്ത വർമ്മനത്ത ഏൽപ്പാടുതിഞ്ച ദപ്പര ശ്രമന്തന ഇനി യജ്ഞരത ഇതിന ഫോട്ടോത്ത ഊർ ഒൽപ്പാണ പോത് ഉണ്ടെന്ന് ഊർദല ഗുരുത്തതിക്കാൻ നമുക്ക് ഗുരുത്തതിക്കാന്ത് ഇനി പോത് ബേത്തനായിത്ത ഫോട്ടോ തിത്തത് കൊനത്ത് നമുക്ക് തൊജിപ്പാടാവും അഞ്ചാത് യജ്ഞരെ ഇരുന്ന കാരണതാദ്ര വിസ്താരായരെ ഒഞ്ചി അവകാശത്തിന് ഇരകാന് സൊലൈത്ത് സൊൽമേ സന്തായിത്ത മൺപേ
1: ಅದಾನಿ ಗ್ರೂಪದ ಕಾರ್ಯನಿರ್ವಾಹಕ ನಿರ್ದೇಶಕರಾದುಪ್ಪುನ ಶ್ರೀ ಕಿಶೋರ್ ಆಳ್ವ ಮೆರಣ ಪಾತ್ರ
2: ಕರ್ನಾಟಕ ತುಳು ಸಾಹಿತ್ಯ ಅಕಾಡೆಮಿ ಆರ್ಟ್ಸ್ ಕೇಂದ್ರ ಟ್ರಸ್ಟ್ ಇನ್ನು ಭಾರಿ ಒಂಜಿ ಖುಷಿಯ ಸಂದರ್ಭ ದಯಗಂಡ ಭಾರಿ ವರ್ಷದ ಬಕ್ಕನ ವೇದಿಕೆ ಮಿತ್ತಿನ ಡಾಕ್ಟರ್ ಮದನ್ಮೋಹನ್ ನಾಯ್ಕರು ಭಾರಿ ಹಿರಿಯರು ತುಳು ಬಂಡ ಭಾರಿ ಒಂಜಿ ಪ್ರಾಚೀನ ಲಿಪಿ ഞാൻ ഇനി മൂടുബിതിരി പോയിത്തേനെ എനിക്ക് എയർപോർട്ട് അദാനി എയർപോർട്ട് രജിസ്ട്രേഷൻ എത്തുന്നു സോ ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കൾ പറ്റിയത് അക്കളെ ജാഗ്രത അതാണ് എത്തുന്നുണ്ട് സോ അക്കൾ തുളുത്ത വിഷയത്തിൽ നിന്നെത്തിയാർ കൊങ്കണി തുളു വന്ന് ഞാൻ കൊഞ്ചി ഹെമ്മേട് പണ്ടായിരുന്നു മസ്തിങ് ഹിന്നലെ കൊത്തി ഞാൻ ബട്ട് ഇന്ന് വെരി ഏൻഷ്യൻ്റ് ലിപിത്ത കൊഞ്ചി ലാംഗ്വേജ് മേ ബി സംസ്കൃതത്തേ എനിക്ക് കൊഞ്ചി ഹിന്നലെ പോടും ആദ്യത്തെ ഏൻഷ്യൻ്റ് പോടും സോ ഇന്ന് മാത്രത്തെ മിക്സ് ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് കൊഞ്ചി 100% നമ്മൾ ലിറ്ററേറ്റ്സ് അവു അവ ബില്ലവേര ദുപ്പാട് മുഖവേര സുപ്പാട് കൊങ്കനർ ഉപ്പാട് ഇജണ്ട ക്രിസ്ത്യൻ സുപ്പാട് ബാരീസ് മുസ്ലിം സുപ്പാട് ഇജണ്ട ബൺസ് ഉപ്പാട് ഇജണ്ട എസ് സി എസ് ടി ഇജണ്ട അല്പസംഖ്യാത്തർ ഉപ്പാട് സോ എങ്കിൽ വഞ്ചി വി ആർ നോൺ ടു ബി വെരി എഗ്രസീവ് ആൻഡ് വെരി എജ്യൂക്കേറ്റഡ് മണലി ദേകണ്ട നമുക്ക് ആ ജാതി അത്തന്നെ നമ്മ സൗത്ത് കന്നഡതക്കുള്ളു തുളുനാടുതക്കുള്ളു നമ്മ ഏപ്പല വൺ സ്റ്റെപ്പ് നമ്മ ദുമ്മുല്ല ഇന്നു ലാൻഡ് റിഫോംസ് തന്നെ ബാസ്റ്റൺ സോ ഇനി ലാൻഡ് റിഫോംസ് വഞ്ചി ആയിട്ട് എഡ്ഡലാത്തുണ്ട് കെല പഠിക്കലാത്ത ഉപ്പ് ബട്ട് ജമീന്ദാർ സിസ്റ്റം വഞ്ചി ഇറാഡിക്കേറ്റ് ആത് പോണ്ടു ഏത്ത ഡൗൺ ട്രോഡനുക്ക് അക്കളെ ലാൻഡ് റിഫോംസ് ആക്ട് ഭൂമി തിക്കുന്നുണ്ട് ബട്ട് അഞ്ചനെ മസ്ത് ബാക്ക്വേർഡ് തക്കുള്ളു ദുമ്പോത്തിയർ അഞ്ചനെ ജമീന്ദാർ സിസ്റ്റം തക്കുള്ള കെലയർ ദാദാത്തുണ്ടെന്ന് അക്കളെ അധ്യയനം ഉൾപ്പെടുത്തിക്കുണ്ട് ബോംബെക്ക് പോയർ ആൻഡ് അഗൈൻ ഇറ്റ്സ് എ ക്രേഡിൽ ഓഫ് ബാങ്കിങ് ഓൾമോസ്റ്റ് 5000 ടെമ്പിൾസ് ഉണ്ട് നാഗസ്ഥാനം അഞ്ച് 5 ലക്ഷം മിത്തുപോട് ഭൂതസ്ഥാനങ്ങളുണ്ട് ഇത്തന്നെ മത്തുണ്ട് കാന്താര ಪಾರ್ಟ್ ಒನ್ ಪಾರ್ಟ್ ಟು

അതേ ശക്തിയുടെ ഭാവന ആയോചന പിന്നെ വിവേചനയുടെ പറക്കും പോയെങ്ക് ഈ കല ഈ സാഹിത്യ പിന്നെ സംസ്കൃതി ചൊല്ലൊരു ഭൗതിക ബലവണികക്ക് അത് കാരണാവിടും. ശ്രദ്ധ പിന്നെ നമ്പിക്കങ്ങ നിശ്ചിത ജീവനത്തിൽ ഒരു ഗണത്തെ ഒരു നെമ്മതി പിന്നെ ഭദ്രത്തിൻ്റെ ഇൻസാനുക്ക് തണ്ട് ജയ്സുടെ ശക്തി തന്നുള്ള ഇന്നെങ്കും അന്ധശ്രദ്ധയിലായിട്ട് സോക്കുടെ ഭാവനയുടെ ഹൊന്നിട്ടുള്ള ഇൻസാന് ഈ ജീവനത്തിൽ എപ്പും ജയിച്ചില്ല. ഞങ്ങൾ എപ്പും ഞങ്ങളിൽ ഏത് പണി ആവുടെ ചെല്ലോ ആത്മവിശ്വാസത്തെ ഹൊന്നിട്ടിക്കൊനെ ഹൊറത്തു ഞങ്ങളിൽ ആവുള്ള ചെല്ലോ അവിശ്വാസത്തെ മനസ്സിൽ ബെയ്ച്ചൊലുകു തീര. ഇൻസാൻ്റെ ചൈതന്യമേ ജീവനത്തിൽ സർവസ്വ ആയിട്ടുണ്ട്. ആ ചൈതന്യ ആ ഇൻസാൻ്റെ ഹൃദയത്തിൽ എപ്പം നിറഞ്ഞിട്ടിക്കൊണു. അവൻ തൻ്റെ നടപടിയിൽ ആചാര വിചാരത്തിൽ പിന്നെ തൻ്റെ നാൽത്തു ജീവനത്തിൽ അതിൻ്റെ റൂഢിസിയപ്പ അവൻ്റെ ജീവനനല്ലാവിടും. ഈ ചൈതന്യ ചിലരുടെ ശ്രദ്ധാത്മക ജീവനത്തു പ്രേരക ശക്തി ആ ജീവനത്തിൽ എപ്പം വിശ്വാസം വേണു. താൻ മിഞ്ചുകായിട്ട് തിന്നിടേ ചിലരോ ഓർമ്മ ഇൻസാനയോനുകു ജീവനത്തിൽ വേനേ ഹൊറത്തു തിന്നുകായിട്ട് മിഞ്ചിടെ പോലെ തപ്പു കൽപ്പന ജീവനത്തിൽ എപ്പം ഇക്കോകു തീര. ആ പിരിസപ്പാട് ആ ഓർമ്മപ്പാട് ആ നേര് ആ വിശ്വാസ പിന്നെ പ്രാമാണികത്തിൻ്റെ ജീവനത്തിൽ ഞങ്ങൾ അളവടിച്ചപ്പമേ ഞങ്ങളെ ആദർശ ജീവനാവിടും അർത്ഥപൂർണ്ണ ജീവനാവിടും.

ബെർണാഡ് പോണം ചെന്തോന്തി സാഞ്ചേ തീർച്ചേ നായം കോണ്ട നാസാച്ചേ ഉൾട്ടി സോയ് നാക്ക വൈട്ട് ചം കാണ നാക്ക ജുടിയാ പ്രേരണ ജേസു ക്രിസ്താച്ചേ തീർനാട് പോണം ചെന്തോന് ദിസാഞ്ചേ തീർച്ചേ നായം കോണ്ട നാസാച്ചേ ഉൾട്ടി സോയ് നാക്ക വൈ